നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിങ്വത്ത് നൊപ്പമാ ഊവോ നൊമെറി പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വരണിയ.

നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിങ്വത്ത് നൊപ്പമാ ഊവോ നുമരെ പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വലയ.